ഹല്ലേലൂയ. എത്തനേ പേരാണ് ഹല്ലേലൂയ, എത്രയോ കോടി ജനങ്ങൾ ഉലകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സഭകളിൽ ചെല്ലാമല്ലാണ്ട് ഹല്ലേലൂയ. ബിക്കോസ് വി ബീൻ സോ യൂസ്ഡ് ടു ദ ഓൺലൈൻ ഗോഡ് ഹല്ലേലൂയ. മെനി ഡോണ്ട് ഈവൻ വാണ്ട് ടു ഗോ ടു ചർച്ച്. സില സഭയിൽ കൂടി വരുന്നതായി വിട്ടുവിടുന്നത് പോലെ നിങ്ങൾ വിട്ടുവിടാതിരുങ്ങൾ എന്ന് പൗലോസ് சொன்னது പോലെ